ഭൂമി സഹപ്രവാഹ ചന്ദ്രനായി അമലദേഹം മാറുതെ തരാതരയും ആദിയെ കകാകകന്ന ജ്യോതിയെ ഉറാമൂതിയെ പരാപരമേ നീതിയേ ജനം നീതിയാറുടൻ ചീല തീണ്ടലിൻ്റെ യുഗം മുഴുതും തീച്ചുടനെ പാലസോതിയാളുതേ ശിവാ ശിവത്തിൽ അസയുമേ ശിവാദിനാഥ നാമമേ മനോമലങ്ങൾ സാകുമേ.